0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല, ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹംസധ്വനി, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to violin recital by C. N. Chandrasekharan. He is accompanied on the mridangam by C. Cheluvaraju and on the ganjira by C. P. Vyasavidhala. He begins his violin recital with a composition of G. N. Balasubramaniam, Varavallabha, in the ragam Hamsadhwani, set to Adithalam.

0: അടുത്തതായി മലയമാരുതരാഗത്തിൽ മനസാ എടുലോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Manasai Edulo, Indiragam, Malayamarudam, set to Rubaka Thalam.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല. ഇനി മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം രാമകഥാസുധ എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by C. N. Chandrasekharan. He is accompanied on the violin by C. Cheluvaraju and on the ganjira by C. P. Vyasavidhala. Now listen to the composition of Saint Thyagaraja, Rama Kadasuda, in the Ragam Madhyamavadi, set to Adithalam.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന, രാഗം ധനാശ്രീ, ആദിതാളം.
1: ശ്രീ സി എൻ ചന്ദ്രശേഖരൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഇൻ ദ രാഗം ധനാശ്രീ സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു. ഗഞ്ചിറ സി പി വ്യാസവിഠല. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ സി എൻ ചന്ദ്രശേഖരൻ. Accompanying artist were C. Cheluvaraju on the mridangam and C. P. Vyasavidhala on the ganjira. This program was contributed by All India Radio, Thiruvananthapuram, for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ദേവമനോഹരി രാഗത്തിൽ ആദി താളവർണ്ണം കേൾക്കാം, സ്വന്തം രചന.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic classical music concert by Madhurai Somasundaram. He begins with his own composition, a varnam, in the rag Deva Manohari, set to Aditaal.

0: ദേവമനോഹരി രാഗത്തിൽ ആദ്യ താളവർണ്ണമാണ് കേട്ടത്, സ്വന്തം കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഇൻ ദ രാഗ് ദേവമനോഹരി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശക്തി ഗണേശം എന്നാരംഭിക്കുന്ന കീർത്തനങ്ങൾക്കാം. രാഗം ഊർമിക, ആദിതാളം സ്വന്തം കൃതി.
1: നെക്സ്റ്റ് ഈസ് ഹിസ് ഓൺ കോമ്പോസിഷൻ ശക്തി ഗണേശം ഇൻ ദ രാഗ് ഊർമിക സെറ്റ് ടു ആദിതാൾ.

0: ശക്തി ഗണേശം എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഓർമ്മിക്ക, ആദ്യ താളം സ്വന്തം കൃതി.
1: You were listening to his own composition, Shakti Ganesham, in the rag Urmiga, set to Adithal.
0: അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ ശിവ ശിവ എനരാധ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Now listen to a composition of Saint Thyagaraja, Shiva Shiva Yenaradha, in the rag Kamavardhini, set to Adithal.
2: Shiva Shiva Shiva Yenaradha, Shiva Shiva Shiva.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശിവശിവ എനരാധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശിവശിവ എനരാധ ഇൻ ദ രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നീലകണ്ഠ മഹാദേവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കുവലയാഭരണം, ആദിതാളം സ്വന്തം കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ മധുരൈ സോമസുന്ദരം. ലിസൺ ടു ഹിസ് ഓൺ കോമ്പോസിഷൻ നീലകണ്ഠ മഹാദേവ ഇൻ ദ രാഗ് കുവലയാഭരണം സെറ്റ് ടു ആദിതാൾ.

0: നീലകണ്ഠ മഹാദേവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുവലയാഭരണം, ആദിതാളം സ്വന്തം കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ നീലകണ്ഠ മഹാദേവ ഇൻ ദ രാഗ് കുവലയാഭരണം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഛായാ തരംഗിണി രാഗത്തിൽ കൃപ ജൂ ചുടകു എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നൗ ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കൃപ ജൂ ചുടകു ഇൻ ദ രാഗ് ഛായാ തരംഗിണി സെറ്റ് ടു ആദിതാൾ.

0: കൃപ ജൂ ചുടകു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഛായാതരംഗിണി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു കൃപ ജൂ ചുടകു ഇൻ ദ രാഗ് ഛായാതരംഗിണി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ദേവാമൃത വർഷിണി രാഗത്തിൽ എവരനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: മധുരൈ സോമസുന്ദരം കൺക്ലൂഡ്സ് ഹിസ് കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. യവരനി ഇൻ ദ രാഗ് ദേവാമൃത വർഷിണി സെറ്റ് ടു ആദിതാൾ.

0: എവരനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവാമൃത വർഷിണി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, യവരനി. ഇൻ ദ രാഗ് ദേവാമൃത വർഷിണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Music Concert by Madhuri Somasundaram. This program was brought to you by Akashwani Thiruvananthapuram. For Agam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by ടി എച്ച് സുബ്രഹ്മണ്യം. He is accompanied by കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം and ജി മനോഹർ ഓൺ ഖഡം. ആദ്യം ഭൈരവി രാഗത്തിൽ ഖണ്ഡജാതി അടതാളവർണം വിരിബോണി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ ഭൈരവി രാഗവർണം സെറ്റ് ടു ഖണ്ഡജാതി അടതാള വിരിബോണി.

ജഗദാനന്ദ കാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി, നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദ കാരക, രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്ദം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.